0: ഹലോ
1: ഹലോ ഞാൻ അച്യുതൻസ് കുട്ടി സ്പീക്കിംഗ് അവിടെ മനോണ്ടി ആരെങ്കിലും ഉണ്ടോ
0: വെളിയിൽ പോയിരിക്കാറ് എന്നെ വിഷയം சொல்லுங்க நான் அவர் വൈഫ് தான் பேசுறேன்
1: ഓ ഞാൻ കേരള ചീഫ് മിനിസ്റ്റർ എ കെ ആന്റണിന്റെ ഓഫീസിൽ നിന്ന് സ്പീക്കിംഗ് ഇവിടെ സി എമ്മിന്റെ ചീഫ് സെക്രട്ടറി പോസ്റ്റിലേക്ക് ഒരു വലിയതായിട്ട് അഡ്വർടൈസ്മെന്റ് ഇട്ടിരുന്നു അത് നിങ്ങളുടെ ഹസ്ബൻഡ് മനോ അപ്ലൈ ചെയ്തു കോൺഗ്രാജുലേഷൻസ് മാഡം ഹി ഈസ് ഫുള്ളി ക്വാളിഫൈഡ് പെട്ടെന്ന് ഇന്റർവ്യൂക്ക് മനോ വരാൻ പറയണം വരാൻ പറയണം
0: അപ്പടിയാ അവർ വന്ന ഉടനെ ഉങ്ങൾക്ക് പേ സോൾറേ ഉങ്ങ നമ്പർ കൊഞ്ച കൊടുങ്ങളേ
1: അത് ശരി ഇവിടെ സി എമ്മിന്റെ നമ്പർ പടു സീക്രട്ട് ആണ് അത് കൊടുക്കില്ല ഗവൺമെന്റ് കാളിംഗ് മനോ ഇമ്മീഡിയറ്റ് ഇവിടെ വരണം ആ
0: ശരിങ്ക കാലയില അവരങ്ക ഇരിപ്പാറ്
1: പിന്നെ മറ്റൊരു വിഷയം അന്ത ട്രെയിൻ ടിക്കറ്റ് ലോഡ്ജ് ഫെയർ ഇതെല്ലാം 5000 ആകും അത് കൊടുത്തയക്കണം അത് പിന്നെ ഫസ്റ്റ് മന്ത് സാലറി 19000 ഞാൻ ചേർത്ത് കൊടുക്കും ഓക്കെ
0: അയ്യോ ഇരിക്കട്ടെ ഇരിക്കട്ടോ പണം മുഖ്യമില്ലെങ്ക അവർക്ക് വേല തന്നാ പോതോ
1: ഓ എന്നാളും ഒരു 6000 കൊടുത്തയച്ചോളൂ പിന്നെ കേരള ഗവൺമെന്റിൽ ഒരു ജോലി വെച്ച ചുമ്മാതാണോ വയ്ക്കട്ടെ അച്യുതൻ കുട്ടിക്ക് 6000 റെഡി